ജലത്തിൽ തമരുകമോ എരിയകലോ കരിയ പാമ്പോ. പിടിത്താടി പുലിയോ ചിത്രം ബലത്തം പെരുമാനൈ.

ആനന്ദ സ്വരൂപമാകി മണ്ണ് പരിപൂർണമാം ബ്രഹ്മരൂപ മാത്തിരമായിരുപ്പവനേ വിദേഹമുക്തൻ. പൈവ് മഹാവാക്യനിലക്കിയവാൻമാവായ് പരമസുഖഘനമാണ് പരമാത്മാവായ് ശൈലവയുങ്കില്ലാത ശുദ്ധാൻമാവായ് ചിന്മയമായി ശരിയ സഹജാൻമാവായ് അയലണവും മണകാത വെറുമാൻമാവായ് അറിവിതമാം വികാരമില അഖണ്ഡാൻമാവായ് മയലിൽ പരിപൂർണമാം ബ്രഹ്മാൻമാവായ്.